பேரளி. வெல்கம் டு குமரி எஃப்எம் 101. நமஸ்காரம். ഗാനകേരളി കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും സ്വാഗതം. ഹായ്, ഗുഡ് മോർണിംഗ് ആൾ. ഇന്നത്തെ ഗാനകേരളിയില് നമ്മള് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് അറിയാൻ പോകുന്നത്. എന്താണെന്നല്ലേ? ആ, കേൾക്കാം. ഓടിവായോ. അപ്പോ പിന്നെ ഇന്നത്തെ സെഷൻ ഒരു നല്ല പാട്ടിൽ കൂടി തുടങ്ങിയാലോ? ലണ്ടൻ ബ്രിഡ്ജ് 2014 വന്ന മൂവിയാണ് ഹരിചന്ദ്രൻ പാടിയത്.

വാവിട്ട സംസാരം പലപ്പോഴും ആളുകളെ പല പ്രശ്നങ്ങളിലും ചാടിക്കാറുണ്ട്. ഇതിന് കാരണം എന്താണെന്നറിയോ? ആരോട് എപ്പോൾ എന്ത് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുമില്ല, പ്രാക്ടീസ് ചെയ്തിട്ടുമില്ല. ആ പ്രാക്ടീസ് തുടങ്ങാനെ ഒരു ടിപ്പ് പറഞ്ഞുതരട്ടെ. മറ്റൊരാൾ അറിയേണ്ടത് എന്തോ അതിൽ കൂടുതൽ ഒന്നും നിങ്ങളെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും അയാളോട് സംസാരിക്കാതിരിക്കുക. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ. അത്ര തന്നെ. കീപ് ഗോയിങ്. ഹാപ്പി ലൈഫ്. ജലകം മൂവിയിൽ നിന്നും ഒരു നല്ല പാട്ടാണ് കെ ജെ യേശുദാസ് പാടിയത്.

0: നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ അത് എവിടെയാണ്?
1: ഒന്ന് തപ്പിക്കേ, നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ ഉണ്ടോ?
2: ഉണ്ടെങ്കിൽ സേഫാണ്, പ്രശ്നമില്ല. ഇനി അത് വേറെ ആരെങ്കിലും പോക്കറ്റിലാണ് എങ്കിൽ പണിപാടി. ഒരു കാലത്തും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവാൻ പോകുന്നില്ലേ? അതുകൊണ്ട് ആ താക്കോൽ എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെച്ചോളൂ. കീപ് ഗോയിങ്.
0: നേരം മൂവിൽ നിന്നും ഒരു ആടിച്ചു പൊളിച്ച പാട്ടാണേ.

രണ്ടുപേരെ നിങ്ങൾ ജീവിതത്തിൽ മറക്കരുത്. ഒന്ന്, എല്ലാ വേദനയിലും നിങ്ങളോടൊപ്പം ഉണ്ടായ വ്യക്തി. രണ്ടാമത്തേത്, നിങ്ങൾ ജയിക്കാനായി പലപ്പോഴും എല്ലാം നഷ്ടപ്പെടുത്തിയ വ്യക്തി. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ഇത് മിക്ക കേസുകളിലും നിങ്ങളുടെ അമ്മയും അച്ഛനുമായിരിക്കും. ഒരിക്കലും മറന്നുപോവല്ലേ, അവരെ വേദനിപ്പിക്കില്ലേ. കീപ് ഗോയിങ്. ഹാപ്പി ലൈഫ്, പുതിയ മുഖം, ഈ മൂവിയിൽ നിന്നും ഒരു സൂപ്പർ സോങ് ആണേ.

നിങ്ങളൊന്ന് അഞ്ച് കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാരുമായി ഒന്ന് കറങ്ങി നോക്കിക്കേ. അധികം താമസിക്കാതെ നിങ്ങളും ആറാമത്തെ കോൺഫിഡന്റ് ആയിട്ടുള്ള ആളായി മാറും. ഇനി അഞ്ച് വെഡ്ഡികളോട് കറങ്ങി നടക്കുന്നുവെങ്കിലോ താമസിക്കാതെ ആറാമത്തെ വെഡ്ഡിയായിട്ട് നിങ്ങൾ മാറും. അത്ര തന്നെ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആരോടൊപ്പമാണോ കറങ്ങി നടക്കുന്നത് അതേപോലെ നിങ്ങളും മാറും എന്നുള്ളതാണ്. ഓക്കേ.

പിന്നെ ഭയങ്കര സന്തോഷമാണല്ലോ നിങ്ങളെല്ലാവരും. ഓക്കേ സൂപ്പർ, അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ, എപ്പോഴും നിങ്ങൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണേ. ജീവിതം ഒരു വിചിത്രമായ യാത്രയാണ്. ഒന്നുമില്ലാതെ നമ്മൾ വരുന്നു, എല്ലാം നേടിയെടുക്കാനായി ജീവിതകാലം മുഴുവനോടും മുടിവിൽ ഒന്നുമില്ലാതെ തന്നെ മടങ്ങുന്നു. എങ്ങനെ വന്നോ അതേപോലെ മടങ്ങുന്നു. ആ രണ്ട് യാത്രകൾക്കിടയിലുള്ള ഈ ചെറിയ കാലം, ഈ യാത്രയ്ക്കിടയിലെ യഥാർത്ഥ സമ്പത്ത് എന്താണ്? ജീവിതത്തിന്റെ അർത്ഥങ്ങൾ തേടിയ തത്വചിന്തകർകളിൽ കൂടുതലായി പറയുന്നത് ഈ പ്രയാണത്തിന്റെ ഇടയിൽ നമ്മൾ ആരായി തീരുന്നു എന്നുള്ളതും നമ്മൾ എത്രത്തോളം സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളതുമാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്നുള്ളതാണ്. നമ്മൾ നേടിയ സ്ഥാനങ്ങളോ നമ്മൾ നേടിയ സ്വത്തുക്കളോ ഒന്നും ഒടുവിൽ കൂടെ വരില്ല. ദയയുള്ള ഒരു ഹൃദയവും സമാധാനമുള്ള ഒരു മനസ്സും നാം മറ്റുള്ളവർക്ക് നൽകിയ ഒരു സ്നേഹവും മാത്രമാവും നമ്മളുടെ അടയാളങ്ങൾ. നമ്മൾ ഇവിടെ ഭൂമിയിൽ ജീവിച്ചു എന്ന് അടയാളപ്പെടുത്തി കടന്നു പോകുന്നത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമ്മൾ നമ്മളെക്കുറിച്ച് അടയാളപ്പെടുത്തിക്കൊണ്ടാവണം. അതുകൊണ്ട് കൂടെ വരാത്ത എന്തിനൊക്കെയോ വേണ്ടി ഓടുമ്പോ കൂടെ ഉണ്ടാകേണ്ട സമാധാനവും പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിയും നഷ്ടപ്പെടുത്താതെ ഇരിക്കണേ. സ്നേഹം പങ്കുവച്ച് ഈ യാത്ര മനോഹരമാക്കുക. അപ്പോൾ വന്നതുപോലെ നമ്മൾ തിരിച്ചു പോന്നു. ഇടയിലുള്ള ഓട്ടം സ്വന്തം കാലിന് വേണ്ടി മാത്രമാകരുത്. കാരണം നിങ്ങൾ ഈ യാത്രയ്ക്കിടയിൽ സ്നേഹം പങ്കുവച്ച് ഈ യാത്ര മനോഹരമാക്കുക.